അബ്രഹാവും സാബ് സുഹൃത്തീമേൽ സുഹൃത്തുക്കമായി, സാബ് കീമത്ത് മേൽ കീമത്തപ്പായി, ഗ്യാനീ ത്യാനീ ഗുരു ഗുരുഹായി, കഹന്ന ജായി തേരി തിലവടിയായി, സാബ് സാത്ത് സാബ് താബ് സാബ് ചങ്കയായിയാ സിദ്ധാ പുർഖാ കിയാ വടിയായിയാ തുതിവേണ സിദ്ധീകിനേന പായ്യ കരമലേ നാഹി ഠാകരഹായ്യ ആഖണ വാള ക്യാവേ ചാര സിഫതി പരേ തേരേ ഭണ്ഡാര ജിസ്തോ ദേ തിസൈ ക്യാ ചാര നാനക സാച സവാർ നഹാര ആസാ മഹല്ല പഹല്ല ആഖാ ജീമാ വിസരൈ മർ ജാഓ ആഖണ ഔഖാ സാച്ചാ നാഓ സാചേ രാമ കീ ലാഗ്ഗേ ഭൂഖ